सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
3: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
4: നമസ്കാരം, ഞാൻ നന്ദു.
1: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: അതിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
3: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ്, ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം.

0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
2: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
2: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
3: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
2: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
4: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
5: ഹൈ, ഞാൻ രജിഷ വിജയൻ. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
4: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് .com.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: Hi, this is your playback singer Navin Madhav.
3: You're listening to Radio Sunoa 91.7.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: The Oscar goes to A.R. Rahman.
3: Hi, this is A.R. Rahman.
4: You're listening to Radio Suno.
3: Listen to my songs on Radio Suno 91.7 FM. K-T-K.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
3: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
9: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
10: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: ഹോട്ടലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
3: ഹായ്, ദിസ് ഇസ് ശ്വേത മേനോൻ. യു ആർ ലിസണിംഗ് ടു കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട്.

0: 91.7 FM.
1: Gatos Happiness Frequency
0: Radio Sunum.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: Everyone, this is Arman Malik
6: here.
5: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും.
5: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
6: കൽപ്പാന്ത കാലത്തോളം
5: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ടു.

ഹലോ, ഹായ്, നമസ്കാരം. എന്താണ്, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇന്നത്തെ ദിവസം അങ്ങനെ പറഞ്ഞാലേ പോവുക. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ പ്രവാസ ലോകത്തിന്റെ ഓണം എന്ന് പറഞ്ഞാല് ഇന്നാണ് ഏറ്റവും വലിയ ആഘോഷങ്ങൾ എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. അപ്പൊ എന്തായാലും മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളിലും ഒരു ഓണം നിറവ് കൊണ്ടുവരാം, ഒരു ഓണം തികവ് കൊണ്ടുവരാം എന്ന് തന്നെ കരുതി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്ത് വിഭവം ഉണ്ടാകും? സാധാരണ ഓണസദ്യയിലുള്ള എല്ലാ വിഭവങ്ങളും തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. പിന്നെ ചിലയിടങ്ങളിലെ പ്രത്യേക ചില വിഭവങ്ങളാണ് ഇന്ന് വളരെ സ്പെഷ്യലാക്കുന്നത്. അപ്പൊ ഓണക്കാലത്ത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമാണ് തിരുവോണ അട. ഇത് എല്ലായിടത്തും ഉള്ളൊരു വിഭവമല്ല, പലയിടങ്ങളിൽ മാത്രം ഉള്ള ഒരു ഐറ്റമാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തയ്യാറാക്കുന്നതൊക്കെ നോക്കിപ്പോയ സമയത്ത് ഉണക്കലരിയാണ് ഇതിന്റെ പ്രധാന ചേരുവ എന്ന് പറയുന്നത്. ഉണക്കലരി 500 ഗ്രാം വേണം, ശർക്കര വേണം 500 എണ്ണം, 500 ഗ്രാം സോറി 500 എണ്ണം, നാളികേരം വേണം 2 എണ്ണം, അത് ചിലവെടുക്കുക, നേന്ത്രപ്പഴം, നെയ്യ്, പഞ്ചസാര, പിന്നെ വാഴയില കഷ്ണങ്ങളാക്കി മുറിച്ചത്. അപ്പോൾ ഉണക്കലരി ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച് വെള്ളം തീരെ കുറച്ച് മിക്സിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാൻ വെക്കുക. ശർക്കര നല്ലപോലെ പാവ് അത് കിട്ടിക്കഴിഞ്ഞാൽ ചെരുകി വെച്ച നാളികേരവും ചെറുതായിട്ട് നുറക്കിയ നേന്ത്രപ്പഴവും കൂടി ഇതിലേക്കിട്ട് നാളികേരത്തിൽ നിന്ന് ഊരി വരുന്ന വെള്ളം ഒന്ന് വറ്റിയാൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്യുക. അരച്ചു വെച്ചിരിക്കുന്ന മാവിൽ ഒരു സ്പൂണ് നെയ്യും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി അതിന് ഒരു അടയുടെ ഒരു മാർദ്ദവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം കീറി വെച്ചിരിക്കുന്ന ഇലക്കഷ്ണങ്ങൾ ചെറിയ തീയിലൊന്ന് വാട്ടിയെടുത്ത് അരച്ചു വെച്ചിരിക്കുന്ന മാവ് അതിൽ ചെറിയ കനത്തിൽ വട്ടത്തിൽ പരത്തി അതിൻ്റെ പകുതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും നാളികേരപ്പാവും ഇട്ട് അത് ഇല പതുക്കിയൊന്ന് മടക്കുക. ഒരു ഇഡ്ഡലി കുക്കറിലോ തട്ടുള്ള ആവിപാത്രത്തിലോ അടച്ച് വെച്ച് വെള്ളം ഒഴിച്ച് തട്ടുകളിൽ അടകൾ അടുക്കി വെച്ച് ആവി കയറ്റുക. ഒരു 20-25 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ദാ തിരുവോണ അട റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
2: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
2: ആ വീട്ടില് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
3: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
2: കണ്ട കണ്ട കാർദയണ്ട.
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

മീൽസ്ഡി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ തിരുവോണ അടയ്ക്ക് ശേഷം ഇതുപോലെ തന്നെ നമ്മുടെ സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് കുറുക്കു കാളൻ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അല്ലേ? നമ്മൾ ഈ അവിയലും അതുപോലെ തന്നെ മത്തങ്ങേരിശ്ശേരി പോലെയും കൂട്ടുകറി ഒക്കെ പോലെ കുറുക്കു കാളൻ കൂട്ടിക്കഴിക്കാനും ഒരു പ്രത്യേക രുചിയാണ്. അത് നമ്മുടെ പാരമ്പര്യ സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിലും കാളൻ വെക്കുന്നുണ്ടെങ്കിലും തൈരും ചേനയും നേന്ത്രക്കായും കുരുമുളകും എല്ലാം ചേർത്ത് വരുന്ന നല്ലപോലെ കുറുക്കിയെടുക്കുന്ന കാളൻ, അതൊരു അതൊരു സദ്യയുടെ മുഖമുദ്രയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിന് വേണ്ട ചേരുവകൾ, കട്ട ഉടച്ച തൈര്, അത് വെണ്ണ വേർതിരിച്ചെടുക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അത് ഏകദേശം ഒരു 1.5 ലിറ്റർ 2 ലിറ്റർ എടുത്തോളൂ. നേന്ത്രക്കായ വേണം ഒരു 3 എണ്ണം വേണം. ചേന വേണം 750 ഗ്രാം. കുരുമുളക് ഒരു 70 ഗ്രാം വേണം. മഞ്ഞപ്പൊടി വേണം ഒരു 3 ടേബിൾ സ്പൂൺ. നാളികേര നല്ല വലിപ്പമുള്ളത് 2 എണ്ണം എടുത്തോളൂ. പച്ചമുളക് വേണം ഒരു 5 എണ്ണം. ജീരകപ്പൊടി 1 സ്പൂൺ വേണം. ഒലിവാപ്പൊടി, കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ഒരു ദിവസം മുമ്പ് ഉറയൊഴിച്ച് വെച്ച് നല്ല പുളിയുള്ള തൈര് വെണ്ണ വേർതിരിച്ചെടുക്കാതെ ഒന്ന് കലക്കിയെടുക്കുക. അതിലേക്ക് ഒരു ഉരുളിയിലേക്ക് അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് തൈര് ഒഴിച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് അടച്ചു വെക്കുക. അതേസമയം തന്നെ നുറുക്കിയ ചേനയും നേന്ത്രക്കായും 1 സ്പൂൺ മഞ്ഞപ്പൊടി, ഉപ്പ്, ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുരുമുളക് നല്ല അരച്ചെടുത്ത് ചേർത്ത് അതെല്ലാം കൂടി ചേർത്ത് പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെക്കുക. 2 വിസിൽ വരുന്നത് വരെ വേവിക്കാവുന്നതാണ്. പിന്നെ ഉരുളിയിൽ വെച്ചിരിക്കുന്ന തൈര് തിളച്ച് പതഞ്ഞു വരുമ്പോൾ ആ പത മാത്രം ഒരു തവി കൊണ്ട് അല്പാൽപമായി കോരിയെടുത്ത് മറ്റൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുക. ഇത് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് ആവി പോയതിനു ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളുണ്ടല്ലോ, നേന്ത്രക്കായും ചേനയും ഒക്കെ, അത് കുറുകി വരുന്ന തൈരിലേക്ക് ചേർത്ത് ഇളക്കി അല്പം കറിവേപ്പിലയും ചേർത്ത് തൈര് അടുപ്പത്ത് വെച്ച് കുറുക്കിക്കൊണ്ടിരിക്കുക. വെള്ളം ഒരുവിധം പാകമായി വന്നാൽ 2 നാളികേരം ചിരകിയതും പച്ചമുളകും ചേർത്ത് വെള്ളം ചേർക്കാതെ ആവശ്യമെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കുക, ചേർക്കേണ്ട തളിച്ചു കൊടുക്കുക. വെണ്ണ പോലെ അരച്ചെടുത്ത ജീരകപ്പൊടിയും ചേർത്തിളക്കി നല്ലപോലെ വറ്റി കുറുകി വന്നാൽ തീ ഓഫ് ചെയ്ത് അത് വാങ്ങി വയ്ക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കറിവേപ്പില ചേർത്ത് വറുത്ത് അത് കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാളനിലേക്ക് ചേർക്കുക. ശേഷം ഒരു എന്താ പറയുന്ന ഒരു പൊടിക്കൈ ആയിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്തിളക്കിയാൽ രുചികരമായ കുറുക്കു കാളൻ റെഡി. ഇലയിൽ ഒഴിച്ചാൽ അവിടെ തന്നെ ഇരിക്കും.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ്, ഞാൻ ആസിഫ് അലി.
6: യു ആർ ലിസണിംഗ് ടു
5: Radio Suno 91.7, Qatar's favorite radio station.

നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരാഘോഷവും അത് പൂർണ്ണമാകുന്നത് നാവിലുറുന്ന പായസത്തിന്റെ ഒരു മധുരത്തിലൂടെയാണ്. തീർച്ചയായിട്ടും ഒരു മധുരം കഴിച്ചാണ് നമ്മളൊരു വിശേഷ ദിവസമൊക്കെ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും പരമ്പരാഗതമായിട്ടുള്ള ഒരു പായസം ഉണ്ട്, സേമിയ പായസം. അപ്പൊ ഈ സേമിയ പായസം അതിന് ഒരു ചോക്ലേറ്റിന്റെ ഒരു ഒരു ഫ്ലേവറും കൂടി കൊടുത്ത് ഉണ്ടാക്കി നോക്കിയാലോ, തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ഒരു വലിയ സന്തോഷവും അവരെ കയ്യിലെടുക്കാൻ ഇത് മതി. അപ്പൊ നമ്മുടെ സേമിയ അരക്കപ്പ് വേണം, അതുപോലെ തന്നെ ഫുൾ ക്രീം മിൽക്ക് വേണം 2 കപ്പ്, പഞ്ചസാര വേണം 2 ടീസ്പൂൺ. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് അതിന് ക്രമീകരിക്കാവുന്നതാണ്. ഒരു ചോക്ലേറ്റ് ബാറ്, അതുപോലെ തന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും വേണം, ഏലക്കാപ്പൊടി വേണം 1/2 ടീസ്പൂൺ. ഒരു പാനിൽ ഇടത്തരം തീയിൽ നെയ് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഈ വെർമിസെല്ലി ചേർത്തിട്ട് അതൊരു എന്താ പറയുന്ന ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരുന്നേ, അതിൻ്റെ ഒരു സുഗന്ധം വരുന്ന വരെയും നന്നായി വറുത്തെടുക്കുക. ഇതിലേക്ക് ചൂടുള്ള ഫുൾ ക്രീം പാലൊഴിച്ച് ചെറുതായിട്ട് തിളപ്പിച്ച് വീണ്ടും വെർമിസെല്ലി അതിൽ വേവിച്ചു കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അടിയിൽ ഇത് പറ്റി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഇത് വെന്ത് വെർമിസെല്ലി വെന്ത് പാല് കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു സുഗന്ധത്തിന് വേണ്ടി ഏലക്കാപ്പൊടിയും ചേർക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ചോക്ലേറ്റ് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചോക്ലേറ്റ് പൂർണ്ണമായിട്ട് ഉരുകി പാലിൽ ലയിച്ച് കട്ടിയുള്ള ഒരു ക്രീമി പായസമായി മാറുമ്പോഴാണ് ഇത് അടുപ്പിൽ നിന്ന് മാറ്റുന്നത്. അതിനുശേഷം സ്ഥിരം എല്ലാ പായസത്തിലും ചെയ്യുന്നത് പോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിയും ഉണക്കമുന്തിരിയോ ഒപ്പം പൊടിയായി അരിഞ്ഞ ചോക്ലേറ്റും വിതറി അതൊന്ന് അലങ്കരിക്കുക. ചൂടോടുകൂടി ഉപയോഗിക്കാം, തണുപ്പിച്ച് ഉപയോഗിക്കാം. രണ്ടിനും വളരെ എന്താ പറയുന്ന വളരെ യോജ്യമായ ഒരു ഒരു ഭക്ഷണ അല്ലെങ്കിൽ ഒരു മധുരമാണ് ഈ വെർമിസെല്ലി ചോക്ലേറ്റ് പായസം. Chennai beats Tamil head of the hour in the art of podumakkolanda.

0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: راديو سنو 91.7 FM Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.

ഏതായാലും മീൽസ്റ്റഡി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും സദ്യ ഇല്ലാത്ത ഒരു ഓണം അത് മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. എന്നാലും ഇപ്പൊ നമ്മൾ സദ്യയിലേക്ക് ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ സദ്യ കഴിക്കുമ്പോൾ കുറച്ച് ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ, അത് നമുക്ക് അതിൻ്റെ പോഷകമൂല്യം നിറഞ്ഞതും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് അനുസൃതമായിട്ടുള്ള, ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ട എല്ലാ പോഷകങ്ങളും ഒരു നേരത്തെ സദ്യയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓണസദ്യ പൊതുവേ സസ്യാഹാരങ്ങൾ മാത്രം ഉൾക്കൊണ്ടാണ്, നമുക്കറിയാം, ചോറും പരിപ്പും പപ്പടവും നെയ്യും ഉപ്പേരിയും പഴവും അച്ചാറും പച്ചടിയും കിച്ചടി അവിയലും സാമ്പാറും തോരനും ഓലനും കാളനും കൂട്ടുകറിയും രസവും മോരും അങ്ങനെ പല പായസങ്ങളും എല്ലാം ചേർന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഓരോ കറിക്കൂട്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഓണസദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും അതിൻ്റെതായ രീതിയുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ പോഷക മൂല്യവും ചോറിൽ നിന്നും പരിപ്പിൽ നിന്നും നെയ്യിൽ നിന്നും പപ്പടത്തിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ എല്ലാ കറികളും ഇപ്പൊ നോക്കുകയാണെങ്കിൽ പരിപ്പും പപ്പടവും നെയ്യും കൂട്ടിയാണ് ആദ്യം ചോറ് കഴിക്കുന്നത്. അതിൽ തന്നെ പൊട്ടാഷ്യം ഇതുപോലെയുള്ള എല്ലാ സംഭവവും ഉണ്ട്. പരിപ്പിലും കാൽഷ്യം, മഗ്നീഷ്യം, അത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഓരോന്നെടുക്കുകയാണ്, ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും വിശദമായിട്ട് പറയുന്നില്ല, ഓരോന്നെടുക്കുവാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മുടെ സദ്യയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്തായാലും ഈ ഓണക്കാലവും മനോഹരമായിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നല്ല സദ്യ കഴിക്കാനായിട്ട് ഈ ദിവസം നമ്മുടെ ദിവസം പ്രവാസി ഓണ ദിവസമാണ് ഇന്ന്. അപ്പൊ ഈ ഒരു ദിവസം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മീൽസ്റ്റഡിയിൽ നിന്നും ടാറ്റ, ബൈ ബൈ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റ് കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സനോ

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖതറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM-ൽ ഇനി മുഞ്ചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ ഇഷൽ ഖത്തറിലൂടെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. മാപ്പിള പാട്ടുകൾ എന്ന് പറയുമ്പോൾ കേവലം ഒരു ഗാന വഴക്കം എന്നതിലുപരി ഒരു കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജനതയുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കാവ്യ സങ്കല്പം തന്നെയായിരുന്നു അല്ലെ. വിഷമഘട്ടങ്ങളിലെ പരിഹാരമായിട്ടും സന്തോഷ നിമിഷങ്ങളിൽ നന്ദി സൂചകമായിട്ടും വേദന അനുഭവിക്കുമ്പോൾ ആശ്വാസമായിട്ടും ഒക്കെ മാപ്പിള പാട്ടുകളെ ആശ്രയിച്ചത് ഒരുപാട് ആളുകളാണ്. സ്വന്തമായുള്ള താളക്രമവും വൃത്ത നിബന്ധനയും പാലിച്ച് മലബാർ മുസ്ലിങ്ങളുടെ മൊഴിയിലും ജീവിത സങ്കല്പങ്ങൾക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി രചിക്കപ്പെട്ട ഒട്ടനവധി മാപ്പിള പാട്ടുകളും ഉണ്ട് അല്ലെ. നൂറ്റാണ്ടുകൾ ഏറെ കഴിഞ്ഞിട്ടും രൂപത്തിലും ഭാവത്തിലും ഒന്നും മാറ്റമില്ലാതെ പൈതൃക തനിമയോടെ നിലനിൽക്കുന്ന ഒരു സാഹിത്യ രൂപം എന്ന അംഗീകാരം കൂടി നമ്മുടെ മാപ്പിള പാട്ടിനുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇതുപോലെ ഒത്തിരി മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. അതിന് മുന്നേ നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട്.

0: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
1: മഴ പാടും കുളിരായി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
4: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രസിദ്ധ പണ്ഡിതനും മഹാകവിയുമായ ഖാളി മുഹമ്മദ് രചിച്ച മുഹിയുദ്ദീൻ മാലയാണ് മാപ്പിളപ്പാട്ട് രൂപത്തിൽ ലഭിച്ച ആദ്യത്തെ കൃതി എന്നതിൽ നമുക്ക് ആർക്കൊരു തർക്കവും ഇല്ല അല്ലെ. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തിലെ കുറച്ചു പഴമയിലേക്കൊന്ന് പോയാലോ. സൂര്യാസ്തമായാല് മാല മൗലൂദുകൾ പാരായണം ചെയ്യാത്ത ഒരു വീട് പോലും ഇല്ലാതിരുന്നൊരു കാലം മലബാറിന് സ്വന്തമായിരുന്നു. അതുപോലെ ചില വിശേഷ സന്ദർഭങ്ങളില് സന്ധ്യ മയങ്ങിയാൽ ഗ്രാമത്തിലെ ജനങ്ങൾ ഒത്തുകൂടി ഒരു പെട്രോമാക്സ് വെട്ടത്തില് ഊടുവഴികളിലൂടെ നടന്ന് കവലയിൽ സംഗമിച്ച് ഉച്ചത്തിൽ മാല മൗലൂദുകൾ ആലപിക്കുമായിരുന്ന ഒരു കാലഘട്ടം. പുതിയൊരു മാപ്പിള കൃതി അച്ചടിച്ചു പുറത്തു വന്നാല് പുസ്തകക്കാരൻ അത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് ഉറക്കെ പാടും. അത് കേൾക്കേണ്ട താമസം പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ ഓടിയെത്തി ആ പുസ്തകം വാങ്ങുന്നു. ഇങ്ങനെ പൂർവ്വ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട് വല്ലാത്തൊരു സ്വാധീനമാണ് ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത്. നല്ലൊരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മാപ്പിളപ്പാട്ട് എന്നൊരു പേര് വന്നതും അതിന്റെ വൃത്ത നിയമത്തിന് ഇഷൽ എന്ന പേര് വന്നതെന്നും പറയാനായിട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിളപ്പാട്ടുകൾ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം ഒരുപാടുണ്ട് അല്ലെ, ഒട്ടനവധിയാണ്. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടത്തില് മാപ്പിളപ്പാട്ടില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു ജനത തന്നെ ഉണ്ടായിരുന്നു. അവരുടെ വിഷമഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും വേദന അനുഭവിക്കുമ്പോഴും ഒക്കെ ആശ്വാസമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഇതുപോലെയുള്ള മാപ്പിളപ്പാട്ടുകളായിരുന്നു. കത്തുപാട്ടുകളായിട്ടും നവോത്ഥാന പാട്ടുകളും കല്യാണ സദസ്സുകളിൽ നിറ സാന്നിധ്യമായിരുന്ന കല്യാണ പാട്ടുകളും അങ്ങനെ ഒട്ടനവധി ശാഖകൾ തന്നെ നമ്മുടെ മാപ്പിളപ്പാട്ടിനുണ്ടല്ലേ. ഇഷലുകളിലേക്ക് വരുമ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സംഹിതയ്ക്ക് വ്യക്തവും ഉചിതവും സമ്പൂർണമായിട്ടുള്ള ഒരു നിർവചനം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. തമിഴ് സാഹിത്യ നിർമ്മിതികളിൽ ഒന്നായ ഈയറ്റമിലിൽ നിന്നാണ് ഇഷൽ രൂപപ്പെട്ടതെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായം. അതിനെ മലയാളികൾ ഷീലെന്നും ചേലെന്നും ഒക്കെ വിളിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുന്നേ നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം തിരിച്ചെത്താം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
2: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാട്ട് ആസ്വാദനത്തിന്റെ ഒരു വഴിയാണല്ലേ. മനസ്സംഘർഷങ്ങളിൽ നിന്ന് അയവ് നേടാനും ജീവിതയാത്രയ്ക്കിടയിൽ ആനന്ദം കണ്ടെത്താനും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാറുള്ളത് പാട്ടുകളെ തന്നെയാണ്. ചിലപ്പോൾ വരികളും മറ്റു ചിലപ്പോൾ ഈണവുമാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുക. വരികൾക്കും ഈണത്തിനും മനോഹാരിതയുണ്ടെങ്കിലും അവ സന്ദേശപ്രധാനമാണെങ്കിൽ ആ പാട്ടുകൾ നമ്മോടിങ്ങനെ സംവദിച്ചു കൊണ്ടേ ഇരിക്കും അല്ലെ. മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണങ്ങൾക്ക് നൽകാവുന്നതിലും അപ്പുറമുള്ള സ്വാധീനം മിക്കവാറും പാട്ടുകൾ നമുക്ക് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആശയപ്രചരണത്തിനുള്ള മാർഗമായി പാട്ടുകളെ സ്വീകരിച്ചവരും ധാരാളമാണ്. ഇസ്ലാമിക ചരിത്രവും അതിന്റെ ആശയ ശകലങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാട്ടൊരു മാധ്യമമായിട്ട് ഒരുപാട് പേര് സ്വീകരിച്ചിട്ടുണ്ട്. റമളാനില് വിശ്വാസികൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കിയതും അവയിൽ സൽക്കർമ്മങ്ങൾക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വലിയ പ്രതിഫലവും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഗാനമാണ് AM കോയ രചിച്ച് ഐഷാത്ത പാടിയ ഗുണമേറും മാസമല്ലോ റമളാനതെന്നതോർക്ക് എന്ന് തുടങ്ങുന്ന ഗാനം. റമളാൻ പൂരിഷ തന്നെയാണ് ഈ ഒരു ഗാനത്തിലും കടന്നു വരുന്നത്. റമളാൻ മാസം നമുക്ക് മുൻപിൽ വെക്കുന്ന പ്രതിഫലത്തെയും ഈ ഒരു ഗാനം അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. എന്നാലും ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. കേട്ടിക്കേട്ട് കൊട്ടുകൂടാം.

0: ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണു 91.7.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഈ ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravarthikkunu. Visit Riyada Medical Center on Searing Road, Doha.
3: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മഹാകവി മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടുകൾ കേൾക്കാത്തവര് വളരെ ചുരുക്കമായിരിക്കും അല്ലെ. അൻഖുൽ കുന്നുകളാൽ ചുറ്റപ്പെട്ട ബദർ താഴ്വര മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ബദർ താഴ്വരയ്ക്ക് ആ പേരെങ്ങനെ വന്നതെന്ന് അറിയാവോ? റേഡിയോ സിനോ 91.7 FM ഇഷൽ ഖത്തറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ബദർ എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണചന്ദ്രൻ എന്നാണ്. ആ താഴ്വരയ്ക്ക് ആ പേര് വന്നത് അവിടെ പൂർണ്ണചന്ദ്രനെ പോലെ വട്ടമൊത്ത ഒരു കിണറുണ്ടായത് കൊണ്ടാകാം എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. അതേസമയം മറ്റൊരു കൂട്ടര് പറയുന്നത് ആ കിണറ് കുഴിപ്പിച്ചത് ബദർ ഹാരിസ് എന്നയാളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആ ഒരു താഴ്വരയ്ക്ക് കൊടുത്തതെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ബദർ താഴ്വരയിൽ വെച്ചാണ് ഹിജ്റ 2nd year നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അബൂജഹലിനോടും അനുയായികളോടും പൊരുതിയത്. സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടം. ഈ ഒരു ചരിത്രത്തെ ഇതിവൃത്തമാക്കി ഒരുപാട് രചനകൾ മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനു മുന്നേ നല്ല മൊഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304. കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
4: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

ബദൽ ചരിത്രത്തെ ഇതിവൃത്തമാക്കി ധാരാളം കൃതികൾ അറബിയിലും അറബി മലയാളത്തിലും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും പ്രശസ്തമായ കൃതികളാണ് മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട്, താനൂർ മൊയ്തീൻകുട്ടി മുല്ലയുടെ ബദർ ഒപ്പന, കാഞ്ഞിരാല കുഞ്ഞിരായൻ എഴുതിയ ബദർ മാല, ചാക്കീരി മൊയ്തീൻകുട്ടിയുടെ ചാക്കീരി ബദർ, നല്ലളം ബീരാൻ സാഹിബിന്റെ ബദർ ഒപ്പന തുടങ്ങി ഒരുപാട് കൃതികൾ. ഈ കൃതികൾക്ക് പുറമേ തന്നെ ധാരാളം ഒറ്റപ്പാട്ടുകളും ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ അറബി ഭാഷയിൽ ധാരാളം ബദർ ബൈത്തുകളും എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അറബി മലയാളത്തിൽ ബദർ ചരിത്രത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടവയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് തന്നെയാണ്.

0: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
8: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
7: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152 ഔട്ട്ലെറ്റ്, ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തി

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മൊയിൻകുട്ടി വൈദ്യർ ബദർക്കിസപ്പാട്ട് രചിക്കാൻ നിമിത്തമായ ആ ചരിത്രത്തിലൂടെ ഒന്ന് പോയാലോ? കൂടെയുള്ളത് ഞാൻ ആശിയാണ്. 20 വയസ്സുവരെ മൊയിൻകുട്ടി വൈദ്യർ പല രചനകളും എഴുതിയെങ്കിലും 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ ബദറുൽ മുനീർ ഹുസ്റുൽ ജമാലാണ് ഏറ്റവും പ്രശസ്തമായത്. അതൊരു പേർഷ്യൻ കഥയാണ്, മാത്രമല്ല ഒരു പ്രേമകഥ കൂടിയായിരുന്നു. ഇതേ തുടർന്ന് ആ ഒരു കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മൊയിൻകുട്ടി വൈദ്യർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. വൈദ്യരുടെ പിതാവ് ഉണ്ണി മുഹമ്മദ് വൈദ്യരും വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ മനസ്സ് മാറി പ്രായശ്ചിത്തം എന്നോണമാണ് ബദർ പടപ്പാട്ട് എഴുതി തന്റെ പിതാവിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കുഴി നിർമ്മിച്ചതിന് വലിയൊരു കുന്നുണ്ടാക്കിയിട്ടുണ്ടുപ്പാ എന്ന് പറഞ്ഞു. അതിനുശേഷം വൈദ്യരിൽ നിന്നും വന്ന കൃതികൾ എല്ലാവരും സ്വീകരിച്ചു. മഹാകവിയായി അദ്ദേഹത്തെ അംഗീകരിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാവരും പാടി നടക്കുന്നു.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനഗരി തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏട്ടങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 days ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 days ബിഗ് ഡീൽസ്, ബിഗ് സേവിംഗ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് കോമിലൂടെ ഓൺലൈനായി ഷോപ്പ് ചെയ്യാം. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിൽം.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

സഫലമാലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് അതിന്റെ ചരിത്ര വഴികളിലൂടെ ഒന്ന് പോയാലോ. പൊന്നാനിയുടെയും ചാവക്കാടിന്റെയും ഇടയിലാണ് അണ്ടത്തോട് എന്ന ഗ്രാമം. അവിടെ 1861 കുളങ്ങര വീട്ടിൽ ഷുജായി മൊയ്ദ് മുസ്ലിയാർ ജനിക്കുന്നത്. സൂഫി പണ്ഡിതനും കവിയും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹം രചിച്ച പ്രസിദ്ധ കാവ്യമാണ് സഫലമാല. 1898 മൊയ്ദ് മുസ്ലിയാർ ഇതിന്റെ രചന നിർവഹിക്കുന്നത്. ഏകദേശം 5 പരിശ്രമമാണ് സഫലമാല. 1899 തലശ്ശേരിയിലാണ് ആദ്യമായിട്ട് ഈ ഒരു മാലയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ശേഷം തിരൂരങ്ങാടിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നുമൊക്കെ ഇതിന്റെ പകർപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സഫലമാലയുടെ രചയിതാവ് ഷുജായി മൊയ്ദ് മുസ്ലിയാർ. അദ്ദേഹത്തിന് ഷുജായി എന്നൊരു പേര് വന്നതിന് പിന്നില് ഒരു രസകരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം. കേട്ട് കേട്ട് കൂട്ടക്കൂടാം.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

സഫലമാലയുടെ രചയിതാവ് ഷുജായി മൊയ്ദു മുസ്ലിയാർ. അദ്ദേഹത്തിന് ഷുജായി എന്നൊരു പേര് എങ്ങനെയാണ് വന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഷുജായി എന്നാല് ഷുജാവ് എന്നതിന്റെ മാപ്പിള ഭാഷയാണ്, അതായത് ധീരൻ എന്നാണ് അതിന്റെ അർത്ഥം. മൊയ്ദു മുസ്ലിയാർ പൊന്നാനിയില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരിക്കല് എണ്ണ തീർന്ന് വിളക്കണഞ്ഞുപോയി. സഹപാഠികളെല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കെ മൊയ്ദു മുസ്ലിയാര് വിളക്കില് അത്തരം നിറച്ച് കത്തിച്ചു. വെളിച്ചത്തോടൊപ്പം സുഗന്ധവും പള്ളിയിലാകെ പരന്നു. തന്റെ റൂമിലും മണമെത്തിയപ്പോ അവിടുത്തെ ഉസ്താദ് ചോദിച്ചു, ഏത് ഷുജായിയാണടാ വിളക്ക് കത്തിച്ചത്? അന്ന് മുതല് മൊയ്ദു മുസ്ലിയാര് ഷുജായിയായി, ഷുജായി മൊയ്ദു മുസ്ലിയാരായി മാറി. പഠനകാലത്ത് തന്നെ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. പിന്നീട് പൊന്നാനിയുടെ പ്രതീകമായി മാറാനും മൊയ്ദു മുസ്ലിയാർക്ക് കഴിഞ്ഞു.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
3: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 days ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽ സ്വന്തമാക്കാം. മാത്രമല്ല 89 riyalന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 days ബിഗ് ഡീൽസ്, ബിഗ് സേവിംഗ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
6: സൂപ്പർ ഹിറ്റ്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
3: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
5: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology.
6: Listerine brushing inodoppam upayogikkumbol 5x more cleaning power.

0: ടെൻഷനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം.
1: ഹായ്, ഞാൻ ഹണിറൂസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
3: കണ്ട
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബർവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസ്റാത്തി.
5: മസ്റാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസ്റാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
0: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
6: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
7: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
8: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
7: അതെന്ത് പേര്?
9: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിങ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിങ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് കോമിലൂടെ ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്, ഹിലാൽ. ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000-00917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
5: Back to school.
6: Super hits. Super hit.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്നോ?
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
6: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഹായ്, ഞാൻ
2: സുജാ ചേച്ചിയാണ്. യു
6: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
8: ഖത്തറിൽ ലൈവായി.
6: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറോ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
6: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
8: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
9: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
8: അതെന്ത് പേര്?
10: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 days ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 riyalന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 days ബിഗ് ഡീൽസ്, ബിഗ് സേവിംഗ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ

0: ലുലു ഹൈപ്പർമാർക്കറ്റ് ഡോട്ട് കോമിലൂടെ ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
5: ഹായ്, ഞാൻ നിരഞ്ജ് മണിമുള്ള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
6: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
8: First Bell, GCC Radio Nadaga Malsaram, Season 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
8: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, Qatar's favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻഡ് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
7: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
8: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
6: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
8: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
9: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
8: കണ്ട കണ്ട കാർദയണ്ട.
6: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
10: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
11: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
10: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
6: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000-9017 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
12: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
6: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
13: Hi, this is Sushin Shyam.
14: You're listening to
13: Radio Suno 91.7.

0: ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: വചനങ്ങളിലൂടെ
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM. Qatar's favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും

0: അമ്പതിലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, അമ്പതിലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ. September 1 ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് .com.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിങ്സും ബിഗ് ആയിരിക്കണം. ലുനോവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിങ്സ്. ലുനോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുനോ ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ്, ഞാൻ ഷെയ്നിഗം.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.
7: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ഓൺ. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
8: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
7: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: Qatar's favorite radio station. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
0: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
5: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
6: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷാണ്.
7: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മമ്മി എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499. ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
0: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6 തമ്പുരാൻ MG ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് MG ലൈവ് September 4 QNCC.

0: ഉത്തരക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഹായ് ഞാൻ മുത്തുമണി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
5: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
6: ചെന്നൈ ബീച്ച്,
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കൊണ്ട്.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station. കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: Hot Dog.
1: Brought to you by
2: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel
1: like you're home. In association with
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചു വരികയായിരുന്നു കേട്ടോ. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മുടെ ലോകത്താണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചുമരുകളിൽ മതിലുകളിലൊക്കെ നല്ല കൈയക്ഷരത്തിൽ അല്ലെ നല്ല കൈപ്പടയിൽ ചുവരെഴുത്തുകൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഇതിൻ്റെ ലോകം അല്ലെങ്കിൽ ചുവരെഴുത്തുകളുടെ ലോകം അല്ലെങ്കിൽ ഫോണ്ടുകളുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ അധികം ശ്രദ്ധിച്ചങ്ങോട്ട് പോകാത്ത ഒരു മേഖലയാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിജിറ്റൽ ഡിസൈനുകളിലും പോസ്റ്ററുകളിലും ഒക്കെ നമ്മുടെ കാഴ്ചനെ ആദ്യം ആകർഷിക്കുന്നത് മനോഹരമായിട്ടുള്ള അക്ഷരങ്ങളാണ്. അങ്ങനെ നമുക്കൊരു വായനാ സുഖവും കാണാനുള്ള ഭംഗിയും ഒക്കെ നൽകി അക്ഷരങ്ങൾക്ക് ജീവൻ നൽകുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിരവധി ഫോണ്ടുകൾ മലയാളത്തിൽ പുറത്തിറക്കിയ മലയാള ടൈപ്പോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന നൂഹ് പി അഹമ്മദാണ് നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിൽ ജോയിൻ ചെയ്യുന്നത്. നൂഹേ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. നാട്ടിൽ എവിടെയാണ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ.
5: നാട്ടിൽ മലപ്പുറം ജില്ലയിലെ മമ്പാട് സ്ഥലത്താണ്
4: അല്ലെ. നൂഹിന്റെ ഒരു അക്ഷരങ്ങളോടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നൂഹിന്റെ ഒരു അക്ഷര ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരുന്നു?
5: ശരിക്കും ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്. എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് കഴിഞ്ഞത്. പി ജി ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പണ്ടേ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റർ രചന മത്സരങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോ അതിനുശേഷം ഒരു വർഷം മുമ്പാണ് ഞാൻ സത്യം പറഞ്ഞ ഫോണ്ടാശൻ എന്ന പേരിൽ ഒരു സംരംഭം തുടങ്ങുന്നത്. അതിനുള്ള കാരണം ഏതൊരു ഭാഷയിൽ പോലും ഡിസൈനിങ്ങിലെ ഏറ്റവും മികച്ച ഫോണ്ടുകളാണ് അതിനെ ഓരോ ക്രിയേറ്റീവിനും ഭംഗിയാക്കുന്നത്. അപ്പോ ഞാൻ ഡിസൈനറായി വർക്ക് ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷിലെ പോലെ മറ്റു ഭാഷകളിലെ പോലെ കൂടുതൽ ഫോണ്ടുകൾ ആവശ്യമായി വന്നിരുന്നു. അതായത് ഓരോ അനുയോജ്യമായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിന്റെ ഫീല് കിട്ടുന്ന തരത്തിലുള്ള മലയാളം ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ശരിക്കും ഈ ഒരു ജേണിയിലേക്ക് എന്നെ നയിച്ചിട്ടുള്ളത്.
4: അപ്പൊ ആദ്യം ചെയ്ത വർക്കിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയായിരുന്നു ആദ്യത്തെ വർക്ക്?
5: ആദ്യത്തെ വർക്ക് ശരിക്കും പറഞ്ഞാൽ പെരുമ എന്ന ഫോണ്ടാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ഓരോ ഫോണ്ടും ഓരോ ഫോണ്ടിന്റെ ഫീലിംഗിനനുസരിച്ചിട്ടുള്ള പേരാണ് ഓരോ ഫോണ്ടിനും ഇട്ടിട്ടുള്ളത്. പെരുമയാണ് ആദ്യത്തെ ഫോണ്ട്. അതൊരു ബോൾഡ് ആയിട്ടുള്ള മലയാളത്തിന്റെ പെരുമ കാണിക്കുന്ന വിധത്തിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടാണ്. പിന്നെ ഗരിമ എന്ന ഫോണ്ട് കുറച്ച് ഉയരം കൂടിയ ഫോണ്ടാണ്. മലയാളത്തിൽ തന്നെ ഏറ്റവും ഉയരം ടോളസ്റ്റ് ഫോണ്ടാണ് ഗരിമ. അതിനാണ് അങ്ങനെ ഒരു പേരിട്ടിട്ടുള്ളത്. പിന്നെ മലയാളത്തിലെ ആദ്യത്തെ പിക്സൽ ഫോണ്ട് അനുപമ, അത് മലയാളത്തിൽ വേറൊരു ഫോണ്ട് അത്തരത്തിൽ ഇല്ലാത്തത് കൊണ്ട് അനുപമ എന്നിട്ടു. അതുപോലെ തന്നെ അറബി കാലിഗ്രാഫിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫോണ്ട് ആയതിനാൽ കലിമ എന്ന പേരിൽ മറ്റൊരു ഫോണ്ട് റിലീസ് ചെയ്തു. അതുപോലെ തന്നെ ആഘോഷങ്ങൾക്കും ആഘോഷത്തിന് പൊലിമ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പൊലിമ എന്ന പേരില്, ഇത്തരത്തില് മ എന്നിൽ അവസാനിക്കുന്ന ഫോണ്ടുകളായിരുന്നു തുടക്കത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചാരുത, അതുപോലെ തന്നെ നയന, ഉജ്ജ്വല, ചടുല, അങ്ങനെ വിവിധ ഫോണ്ടുകളായിരുന്നു തുടക്കത്തില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചാരുത, അതുപോലെ തന്നെ നയന, ഉജ്ജ്വല, ചടുല,

0: നമ്മുടെ മലയാളം ലിപി പുതിയ ലിപിയായിട്ട് പരിഷ്കരിക്കുകയായിരുന്നു കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട്. അപ്പോ നിലവില് ആയിരക്കണക്കിന് അക്ഷരങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോ 1971 ഈ ലിപി പരിഷ്കരിച്ചപ്പോ 75% അക്ഷരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു, മലയാളത്തിന് നഷ്ടപ്പെട്ടു. അപ്പോ അതിനുശേഷം കുറെ സ്വതന്ത്ര മലയാളം സംഘടനകൾ മുന്നോട്ട് വന്ന് 2022 ഒടുവിൽ മലയാളം പരിഷ്കരിച്ചത്. മലയാളത്തിന്റെ പഴയ ലിപി 1971, പിന്നെ 2022 1971 പുതിയ ലിപി, 2022 പിന്നെ പരിഷ്കരിച്ച ലിപി. ഇപ്പൊ പരിഷ്കരിച്ച ലിപിയാണ് 2022 ശേഷം ഉപയോഗിക്കുന്നത്. 1971 ലിപി പരിഷ്കരിക്കുന്ന ആ സമയത്ത് നമുക്കറിയാം ആസ്കി ഫോണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 91 സമയത്താണ് ഇസ്കി എന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫോണ്ടുകൾ വന്നിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് തന്നെ 90 കാലഘട്ടത്തിൽ തന്നെ യൂണിക്കോഡ് നിലവിൽ വന്നിരുന്നെങ്കിലും നമ്മുടെ മലയാളം അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജുകളൊക്കെ ആ യൂണിക്കോഡിലേക്ക് ഫോണ്ടുകൾ ഡിസൈൻ ചെയ്യുന്ന സംവിധാനം കുറവായിരുന്നു. അപ്പൊ ആ ഒരു സാധ്യതകളൊക്കെ ഇവിടെ നിലനിന്നിരുന്നു. 2022 ശേഷം സർക്കാർ ഔദ്യോഗികമായിട്ട് പരിഷ്കരിച്ച ലിപിയിലുള്ള ഫോണ്ടുകൾ മലയാളത്തിൽ കുറവായിരുന്നു എന്നുള്ള ഒരു അവസരം, അതുപോലെ തന്നെ അതൊരു വലിയ സാധ്യത കൂടിയായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മള് ഒത്തിരി ഫോണ്ടുകൾ ഇംഗ്ലീഷിലെ പോലെയും അതുപോലെ തന്നെ നമ്മുടെ ചുമരെഴുത്തിൽ കാണുന്ന പോലെയൊക്കെ കൂടുതൽ ഗ്ലിഫുകൾ അടങ്ങിയ ഫോണ്ടുകൾ പരിഷ്കരിച്ച മലയാളം ലിപി ശരിക്കും യൂണിക്കോഡിൽ മാത്രമാണ് അത് വർക്ക് ആവുക.
1: ഈ പറഞ്ഞ പോലെ ഈ ഫോണ്ടാഷാൻ എന്ന് പറയുന്ന ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം എന്തായിരുന്നു?
0: ഫോണ്ടാഷാൻ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഫോണ്ട് ആഷാൻ, അതായത് മലയാളം ഫോണ്ട് തന്നെ തിരഞ്ഞെടുക്കാൻ, നിലവില് ഫോണ്ട് ബ്രോ എന്നോ ആളുകൾക്ക് കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഡിസൈനേഴ്സിനോട് കൂടുതൽ ആ ഒരു അത്തരത്തിൽ കണക്ട് ആവാൻ പറ്റിയ രീതിയിലുള്ള ഫോണ്ട് ബ്രോ എന്നോ ഫോണ്ട് ബി എന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു തിരഞ്ഞെടുക്കാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ആശാൻ എന്നിടാനുള്ള ഒരു കാരണം മലയാളം വേർഡ് തന്നെ ഉപയോഗിക്കാം എന്ന് കരുതി. ഇപ്പോ നമ്മുടെ ഫോണ്ടുകൾ കണ്ട് തമിഴ്നാട്ടിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഫോണ്ടുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയിരുന്നു, അവിടെ അവിടുത്തെ പ്രസാധക വിഭാഗം അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. അപ്പോ അവരുടെ വർക്കൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു നിലവിൽ ഇപ്പോ ഫോണ്ടെണ്ണൻ എന്ന പേരിൽ അവർക്ക് കണക്ട് ആയിട്ടുള്ള ആ ഒരു സെഗ്മെന്റേഷനിൽ മറ്റൊരു പേജ് അതുപോലെ തന്നെ മറ്റൊരു സംരംഭം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്.
1: നമുക്കറിയാം പഴയ കാലത്ത് ഇങ്ങനെ ചുവരുകളിലേക്ക് എഴുതും, അല്ലെങ്കിൽ ഇപ്പം ഇലക്ഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മേളനങ്ങൾ വരുന്ന സമയത്തോ ഒക്കെയാണ് നമ്മൾ പല ഫോണ്ടില് ഇങ്ങനെ മതിലുകളിൽ ഇങ്ങനെയുള്ള എഴുത്തുകൾ കാണുക. ഇപ്പം അത് നേരെ കുറഞ്ഞ്, എനിക്ക് തോന്നുന്നത് ഇപ്പം ഇലക്ഷൻ സമയത്ത് മാത്രമേ അത് സജീവമുള്ളൂ. അതിനുശേഷം ഇപ്പം അത് സോഷ്യൽ മീഡിയയിൽ, ഇപ്പം എന്താ പറയുക, ഡിജിറ്റൽ മീഡിയ സ്പേസിലാണ് നമ്മൾ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഫോണ്ടുകളൊക്കെ കാണുന്നത്.
0: ശരിയാണ്, പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞ അത് ഒരുപാട് പേരുടെ ജോലിയായിരുന്നു ഈ ചുമരെഴുത്ത് പോലത്തെ സംഗതികളൊക്കെ. ബസ്സില് അതുപോലെ തന്നെ ചുമരില് മറ്റു വാഹനങ്ങളില് രേഖകളിലൊക്കെ നമുക്ക് നല്ല കൈപ്പടകൾ കാണാം, നല്ല കാലിഗ്രഫി റേറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ അത് കുറെ ആളുകൾ അതിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് എഴുത്തൊക്കെ മറന്ന ഒരു കാലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ സ്വന്തം മലയാളത്തെ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യം കൂടി ഫോണ്ടാഷാനുണ്ട്. ഏതൊരു ഭാഷയാണെങ്കിലും അതിന്റെ കാണപ്പെടുന്ന മുഖമാണ് ശരിക്കും പറഞ്ഞ അക്ഷരങ്ങൾ. അപ്പൊ ആ അക്ഷരങ്ങൾക്ക് സൗന്ദര്യം നൽകുക എന്ന ഒരു വലിയ ദൗത്യമാണ് ശരിക്കും, വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്.
1: ശരിക്കും ഈ ഫോണ്ട് ക്രിയേഷൻ എങ്ങനെ സംഭവിക്കുന്നത്?
0: ഫോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കാലിഗ്രഫി മോഡൽ അല്ല, ശരിക്കും പറഞ്ഞാൽ ഓരോന്നും നമ്മുടെ ശരിക്കും ഇപ്പോ മലയാളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പൊതുവെ വെർട്ടിക്കൽ, അതായത് സോറി പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിലാണ് നമ്മൾ ഓരോന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിയേറ്റീവ്സ്. പക്ഷെ മലയാളം എന്ന് പറഞ്ഞാൽ ഉരുണ്ട വട്ടത്തിലുള്ള എഴുത്താണ്, വട്ടെഴുത്ത്, കോലെഴുത്ത്, പിന്നെ ഗ്രന്ഥലിപിയിൽ നിന്നുള്ള എഴുത്ത്, അതൊക്കെ പരിണമിച്ചിട്ടാണ് നമ്മുടെ ആധുനിക മലയാളം ലിപി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അക്ഷരങ്ങൾ, തമിഴ് അക്ഷരങ്ങളൊക്കെ ഒരു വൃത്താകൃതിയിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് താളിയോലയിലൊക്കെ എഴുതുന്ന സമയത്ത്, ആണി ഉപയോഗിച്ചിട്ടൊക്കെ എഴുതുന്ന സമയത്ത് കീറിപ്പോവാതിരിക്കാൻ ആണ് ശരിക്കും വട്ടത്തിലുള്ള എഴുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോ അതിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട്, ഇംഗ്ലീഷ് ആവുമ്പോൾ 26 അക്ഷരങ്ങളല്ലേ ഉള്ളൂ, മലയാളം ആവുമ്പോ 1000+ അക്ഷരങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോ പരിഷ്കരിച്ച ലിപിയിൽ 300+ ഗ്ലിഫുകളാണ് നമുക്ക് നിർമ്മിക്കേണ്ടതുള്ളത്. അപ്പോ സ്വരാക്ഷരങ്ങൾ ഉണ്ടാക്കണം എഴുതണം, അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങള് കൂട്ടക്ഷരങ്ങൾ കൂടി എഴുതണം, അതിനേക്കാളും ഉണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളെക്കാളും ഉണ്ട് കൂട്ടക്ഷരങ്ങൾ. പിന്നെ ഇതിനോടൊപ്പം തന്നെ യൂണിക്കോഡ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് കൂടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിന്റെ ഐഡിയ സത്യം പറഞ്ഞ ഒരു ശരിക്കും നമ്മൾ വട്ടത്തിലാണല്ലോ എഴുതുന്നത്. അപ്പൊ ആ ഒരു വട്ടത്തിന്റെ കർവ്, അതുപോലെ തന്നെ സ്ട്രോക്ക്, അതുപോലെ തന്നെ വെയിറ്റ്, ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ ആദ്യം എഴുതുന്ന ആ എന്ന അക്ഷരവും അവസാനം

0: അക്ഷരവും തമ്മിൽ കാണുമ്പോ അതൊരു ഒരു ഫോണ്ട് തന്നെയാണ് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റണം. അപ്പൊ ഇത്തരത്തില് എല്ലാ അക്ഷരങ്ങളും ഒരുപോലെ എഴുതണം. നമ്മളിപ്പോ ഇതിനു വേണ്ടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫോണ്ട് ഫോർജ്, അതുപോലെ തന്നെ ഫോണ്ട് ലാബ്, ഇല്ലുസ്ട്രേറ്റർ, ഗ്ലിഫ്, മെറ്റാപോസ്റ്റ്, ഇത്തരം സോഫ്റ്റ്വെയറുകളൊക്കെയാണ് ഈ ഫോണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
1: ഫോണ്ടുകൾ വരുന്നത് ചില്ലറ പണിയിലൂടെ അല്ല, അത്യാവശ്യം അധ്വാനത്തിലൂടെയാണ്. ചിലപ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു മേഖലയായിരിക്കാം ഇതല്ലേ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നൂഹിന്റെ അടുത്ത് ഇനിയും ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.
2: Radio Suno 91.7 FM.
3: Qatar's happiness frequency. Now available on Uridu TV channel number 911. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
6: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
7: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
8: GCC-യിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
9: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Smart Talk.
11: Brought to you by
12: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
13: Just feel like you're home.
14: In association with
15: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ചില പുതിയ അറിവുകൾ നൽകുന്ന ഒരു സ്മാർട്ട് ടോക്ക് ആണെന്ന്, നമ്മൾ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടില്ലാത്തൊരു മേഖലയിലേക്കാണ് ഇന്ന് സ്മാർട്ട് ടോക്ക് എത്തിയിട്ടുള്ളത്. ഫോണ്ടുകളുടെ ലോകത്താണ്, അക്ഷരങ്ങളുടെ ലോകത്താണുള്ളത്. ഫോണ്ട് ആശാൻ എന്ന് പറയുന്ന പ്രീമിയം മലയാളം ഫോണ്ടുകൾ ഒരുക്കുന്ന നൂഹ് പി അഹമ്മദ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഫോണ്ടുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്.
0: പിന്നെ ഫോണ്ട് നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരു അക്ഷരങ്ങൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറം ഈ ഒരു കാലിഗ്രഫി അല്ലല്ലോ, അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി അല്ല. ഇതെന്ന് പറയുന്ന മുഴുവൻ അക്ഷരങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് വെച്ച് ആർക്കും എന്തും എഴുതാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞ ഫോണ്ട് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ എന്താ പറയാ, കാലിഗ്രഫി സോറി ടൈപ്പോഗ്രഫി എഴുതി, നമ്മുടെ ഫോണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി ടൈപ്പോഗ്രഫി എഴുതി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ അതിൽ കുറെ ആളുകൾ പറഞ്ഞു നിങ്ങൾ ഫോണ്ടാക്കി ഇറക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഈ ഫോണ്ടിലേക്ക് വന്നത്. ഫോണ്ടിന്റെ ഒരു ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ ഗ്ലിഫുകൾ വരക്കണം, അതിലോട് തീർന്നില്ല. അത് പോരാത്തത് നമ്മൾ ജി പോസ് എന്ന് പറയാം, അതിന്റെ പൊസിഷനിങ് അതായത് ഓരോ അക്ഷരങ്ങളും. ഇപ്പം ത എന്ന് എഴുതി ടി എന്നാക്കുമ്പോൾ ഉള്ള ചിഹ്നം, ടി അതിന്റെ ചിഹ്നം അടയാളം എന്ത് ചെയ്യണം, നമ്മള് കുറച്ചുള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണുള്ളത്. അതായത് നെഗറ്റീവ് പൊസിഷനിങ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് കേണിങ് എന്ന് പറയാം, അതിന് കേണിങ് എന്നാണ് പറയാ. അതുപോലെ തന്നെ ഇതിന്റെ ഡി സബ് എന്ന് പറയും, സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഗ്ലിഫിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ക എന്ന് ടൈപ്പ് ചെയ്ത് പിന്നെ കി ക എന്ന് ടൈപ്പ് ചെയ്ത് പിന്നെ ക എന്ന് ടൈപ്പ് ചെയ്താൽ കൂട്ടക്ഷരമായ ക എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോ അത്തരത്തിലുള്ള ടെക്നിക്കലായിട്ട് അതിന്റെ ഉള്ളിലും വേറെ പ്രോസസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോ ലെറ്റർ ഡിസൈനിങ്ങും അതിന്റെ ഡീപൊസിഷനിങ്ങും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ കഴിഞ്ഞ് അതിന്റെ ലൈസൻസിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഓരോ ഫോണ്ടുകളും നമുക്ക് ഇറക്കാൻ പറ്റുന്നത്.
1: ഓക്കെ, വലിയൊരു പ്രോസസ് ആണ്. നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് വായിച്ച് അല്ലെങ്കിൽ ആ കൊള്ളാലോ എന്ന് വിചാരിച്ച് കടന്നു പോകും, പക്ഷെ കുറെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ടല്ലേ.
0: അതെ അതെ, ഓരോ അക്ഷരങ്ങളും ഒന്നിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ചേർന്ന് നിൽക്കണം, ഓരോന്നും അതിന് അനുസരിച്ചിട്ട് ചേർന്ന് വരണം. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അതായത് ഒരുപാട് എന്താ പറയാ, ഒരു മാസോ രണ്ടു മാസോ ചിലതിനൊക്കെ കുറെ ടൈം എടുത്തിട്ടാണ് ഓരോ ഫോണ്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. നിലവിലിപ്പോ ഈ ഒരു വർഷം, കഴിഞ്ഞ വർഷം മാത്രം ഞാനൊരു 10-25 മലയാളം ഫോണ്ടുകളും പിന്നെ ഒരു അറബി മലയാളം ഫോണ്ടും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ സമീ ഫോണ്ടിന്റെ വർക്കിലാണ് ഉള്ളത്.
1: ഈ നമ്മുടെ മലയാളം അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകത, ഫോണ്ട് ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനോ ഒക്കെ പറ്റിയ അക്ഷരങ്ങളാണോ, എന്താണ് മലയാളം അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകത?
0: നമ്മള് ചെറുപ്പം തൊട്ടേ ഈ അക്ഷരങ്ങൾ കാണുന്നത് കൊണ്ട് നമുക്കൊരു പരിചയമുള്ള അക്ഷരങ്ങളാണ്. അപ്പൊ അത് ഏത് തരത്തിൽ വലിച്ചു നീട്ടാൻ പറ്റും, ഏതൊക്കെ സ്ഥലത്ത് ഒഴിവാക്കാൻ പറ്റും, ഈ ഇപ്പം കൂട്ടക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ എന്തൊക്കെ ചേർക്കാൻ പറ്റും, ഏതൊക്കെ ഉയർത്താൻ പറ്റും. ഇപ്പൊ ഇല്ല എന്ന് എഴുതുമ്പോ ലാൻഡ് ചോട്ടില് ഷാ തിരിച്ചിട്ട പോലത്തെ ആ ചിഹ്നം വേണോ, അതുപോലെ തന്നെ വര മതിയോ, ഒരു വേവ് മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമുക്ക് നമ്മൾ കണ്ട് ശീലിച്ചത് കൊണ്ട് നമുക്കത് വളരെ എളുപ്പമാണ്. പക്ഷെ മറ്റു ഭാഷയിലേക്ക് കടക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പുറമെന്നുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ടാണല്ലോ അനേക മലയാളം. അത്തരത്തിലുള്ള ഒരുപാട് മലയാളം ഫോണ്ടുകൾ നമ്മുടെ മുംബൈ ബേസ് ചെയ്തിട്ടാണ് അതൊക്കെ ഇറക്കുന്നത്. അവിടെയുള്ള ഒരു മഹാരാഷ്ട്രക്കാരെയാണ് ആ ഫോണ്ടുകളൊക്കെ ഇറക്കിയിട്ടുള്ളത്. അപ്പം മറ്റു സ്റ്റേറ്റ് നിന്നും നമ്മുടെ ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഒരു ഒരു ഉണ്ടാവും, മലയാള തനിമ ഉണ്ടാവും. അപ്പോ അതുകൊണ്ട് എന്താ പറയാ, എളുപ്പമാണോന്ന് വെച്ചാൽ ഇംഗ്ലീഷിന്റെ അത്ര എളുപ്പമല്ല. കാരണം ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ 26 അക്ഷരങ്ങളും പിന്നെ ചിഹ്നങ്ങളും പിന്നെ ചെറിയക്ഷരം വലിയക്ഷരം, അപ്പൊ കൂടുതൽ ഗ്ലിഫുകൾ കുറവാണ്. പക്ഷെ മലയാളത്തിൽ കുറച്ച് എളുപ്പം അത്ര എളുപ്പമല്ല. ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഫോണ്ടുകളൊക്കെ ഒരുപാട് ഉണ്ട്. അത് അപ്പൊ അത്തരം ഫ്രീ ഫോണ്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മളിത് ഒരു വർക്കായിട്ട് ഒരു ഉദ്യമായിട്ട് ഒരു മലയാളത്തിന്റെ അക്ഷരങ്ങൾ ഫോണ്ടുകൾ കൂടുതൽ വേണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റു ജോലികളൊന്നും ഇല്ല. അപ്പോ ആ സമയത്ത് ഇതിന് ചെറിയ പൈസയും ഈടാക്കുന്നുണ്ട്. ചെറിയ പൈസയാണ് നമ്മളിപ്പോ നിലവിൽ ഇപ്പോ നമ്മുടെ ഫോണ്ടുകൾ ഇപ്പോ കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികള്, മാധ്യമ സ്ഥാപനങ്ങള്, പ്രസാധക വിഭാഗങ്ങള് എല്ലാം നമ്മുടെ ഫോണ്ടുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണുമ്പോ വലിയ സന്തോഷമാണ്.
1: ഇതുപോലെ തന്നെ ഈ ഫോണ്ടുകളുടെ പേരുകൾ ഭയങ്കര രസമാണ്. ചാരുത, ഇന്ദുലേഖ, ഇങ്ങനെ കുറെ കുറെ രസമുള്ള പേരുകളാണ് ഫോണ്ടുകൾക്ക് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഈ പേര് സെലക്ഷൻ നിങ്ങളുടെ?
0: ശരിക്കും മലയാളത്തിലെ ഫോണ്ടുകൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഈ പെൺകുട്ടികളുടെ പേര് മാത്രമേ ഉള്ളൂ, ആണുങ്ങളുടെ പേരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ മലയാളത്തിന്റെ ഫോണ്ടിന് പേരിട്ടത് ആദ്യം തുടക്കത്തിൽ ഞാനിത് എപ്പോ ഉണ്ടാക്കിയ ഫോണ്ടാണ്, ഏത് സമയത്ത് ഉണ്ടാക്കിയ ഫോണ്ടാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ തുടക്കത്തിലെ ഫോണ്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെരുമ, ബെരിമ, ഒലിമ, അതുപോലെ തന്നെ അത്തരത്തിൽ മ സീരീസ് ആണ്, അനുപമ, ഇങ്ങനെയാണ് നമ്മൾ പേര് ഇട്ടിട്ടുള്ളത്. കെലിമ നേരത്തെ പറഞ്ഞു, അതായത് പെരുമ എന്ന് പറഞ്ഞ ഒരു ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടാണ്. ഗരിമ എന്ന് പറഞ്ഞാൽ ഗരിമ എന്ന ഉയരം കൂടിയത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ ഗരിമ എന്ന പേര് അങ്ങനെ ഇട്ടു. പിന്നെ കെലിമ, കെലിമ എന്ന് പറഞ്ഞാൽ അറബി ഫോൺ കാലിഗ്രഫിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോണ്ടായതിനാൽ കെലിമ എന്നിട്ടു. ഒലിമ എന്നിടാൻ കാരണം അത് ഒരു സെലിബ്രേഷൻ ഫീലിംഗ് ഉള്ള ഒരു ഫാൻസി ഡെക്കറേറ്റീവ് ഫോണ്ടായതുകൊണ്ടാണ് അതിന് പൊലിമ എന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചാരുത നല്ല ഭംഗിയുള്ള ഫോണ്ടാണ്, അതൊരു മലയാളത്തിൽ വെറൈറ്റി ഫോണ്ടാണ്, കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതാണ് ചാരുത. അപ്പൊ അതിനാര ചാരുത ഭംഗി എന്നുള്ള ഹസ്താ സീരീസിൽ അങ്ങനെ ചാരുത, മമത, മഹിത എന്ന പേരിലാണ് അങ്ങനെ പോകുന്നത്. പിന്നെ നയന, നയന എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഇപ്പൊ ഡ എന്ന എഴുതുന്ന സംഗതികളൊക്കെ ഒരു ഒരു കണ്ണിന്റെ രൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് അതിന് നയന എന്നിട്ടിട്ടുള്ളത്. വർണ്ണന ഉണ്ട്, അതുപോലെ തന്നെ ഉജ്ജ്വല, ഉജ്ജ്വല, അതുപോലെ തന്നെ ചടുല. ഈ രണ്ട് ഫോണ്ടുകളും സ്പോർട്സ് ടൈപ്പ് ഫോണ്ടുകളാണ്, വേൾഡ് കപ്പ് സമയത്ത് ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഓരോ പേരിന്റെ പിന്നിലുള്ള ഒരു സംഗതി അതാണ്. അപ്പൊ ഓരോ സീരീസ് ആണ്, മാ സീരീസ്, തെരഞ്ഞെടുപ്പ് സമയത്ത് താ സീരീസ് ആയിരുന്നു, പിന്നെ വേൾഡ് കപ്പിന്റെ ലോകകപ്പ് സമയത്ത് ലാ സീരീസ് ആയിരുന്നു.
1: ഓക്കെ, ഇതിൽ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാണ്? പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റും എന്ന് തോന്നുന്ന ഒരു അക്ഷരം ഏതാണ്?
0: ശരിക്കും നമ്മൾ ഫോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നത് ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരേ ഒരു അക്ഷരം ആ എന്നുള്ളതാണ്. കാരണം ആ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തന്നെ മറ്റുള്ള അക്ഷരങ്ങളുടെ എല്ലാ അനാട്ടമി അതിലുണ്ടാവും. അപ്പോ ആ എന്ന അക്ഷരമാണ് കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നത്. ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയ അക്ഷരങ്ങൾ ജായും ളായും ഒക്കെയാണ് എന്നതാണ് പറയാനുള്ളത്.
1: ഓക്കെ, ഈ ഓണം സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഫോണ്ടുകളുടെ പല ഭംഗികൾ നമ്മൾ പല പേജുകളിലും കാണാറുണ്ടോ?
0: ഓണം സമയത്തും ക്രിയേറ്റിവിറ്റി ആളുകൾ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സംഗതികൾ, കുറെ ബ്രാൻഡുകളും ഒക്കെ, അതുപോലെ തന്നെ സ്കൂളുകള്, ക്യാമ്പസിലെ ആളുകളൊക്കെ നന്നായിട്ട് പോസ്റ്ററുകളും ക്രിയേറ്റിവിറ്റികളും ഒക്കെ ഇറക്കുന്ന സമയമാണ്. ഫാൻസി ഫോണ്ടുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഫോണ്ടുകൾ. അപ്പൊ ഇത്തരത്തില് ചന്ദ്രിക, ശോഭിക എന്ന ഫോണ്ടുകളാണ് ഇപ്പോ ഓണം പ്രമാണിച്ച് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കനക എന്ന ഫോണ്ട് കൂടി ഈ ഓണം സീസണിൽ പ്രമാണിച്ചിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്.
1: അതോടൊപ്പം തന്നെ നമുക്കറിയാം AI യുടെ ഒരു സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഏത് സെക്ടർ ആണെന്നുണ്ടെങ്കിലും.
0: ഓക്കെ, ഇപ്പൊ ഏപ്രം വരുമ്പോ തന്നെ നമുക്കറിയാം ഈ പോസ്റ്ററുകളൊക്കെ എഐ ആയി മാറി. പക്ഷെ എഐ വരുമ്പോ തന്നെ നമുക്കറിയാം നമ്മുടെ കോപ്പിറൈറ്റ് എഴുതുമ്പോഴും അതുപോലെ തന്നെ കണ്ടന്റ് എഴുതുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എഐ ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ആ ഒരു തരത്തിൽ ഒരുപാട് ഫോണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് എഐ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ഉദാഹരണത്തിന് ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു ഫോണ്ട് എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ ഇന്ന ഇന്ന എലമെന്റുകളൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞാൽ എഐ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നൂറോ ആയിരമോ ഫോണ്ടുകൾ വേണമെങ്കിൽ ഒരേ സമയം തരും. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമുക്ക് മലയാളം നമ്മുടെ മലയാളം നമ്മുടെ ടച്ച് വരുമ്പോ അതൊരു അതിനൊരു തനിമ ഉണ്ടാകത്തുള്ളൂ. അപ്പോ ആ ഒരു സംഗതിയാണ് നമ്മള് എഐ ഉപയോഗിക്കുന്ന ഡിസൈനേഴ്സിനോട് പറയാനുള്ളത്.
1: അപ്പൊ എന്നാലും നമ്മള് ചെറിയ ലോകമാണെന്ന് വിചാരിച്ചു, ഇതൊരു ചെറിയ ലോകമല്ല, വലിയൊരു ലോകമാണ്. അത്രമാത്രം ആളുകൾ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നല്ല നല്ല പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പല പോസ്റ്ററുകളും നല്ല നല്ല വരികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും നിങ്ങളുടെ മേഖല ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ, ഓണക്കാലവും നിങ്ങൾ തകർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം.
0: താങ്ക്
1: യു നൂഹ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ അക്ഷരങ്ങളുടെ ലോകത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകളുടെ പേരുകളും ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അരികിലേക്ക് നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നത് എന്നുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നൂഹ് പി അഹമ്മദ് ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. റേഡിയോ സുനു കേട്ട് കേട്ട് കൂട്ടുകൂടാം.
10: This is Radio Suno 91.7 FM, Qatar's favorite radio station.
14: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
16: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
17: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
16: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
17: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
18: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
19: ആകെ സെഡാണ് മോനെ.
20: സംസമീന്നൊരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
18: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്. ചെന്നൈ ഫസ്റ്റ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്. ചെന്നൈ ബീറ്റ്സ്.
21: Head of the hour. In the art of Podumakulanda.

0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
2: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
2: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
3: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
2: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
0: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആണ്. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: പത്തല്ലേ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: Hi, ഞാൻ മണിയമ്പിള രാജു.
3: മല മല മല കുഞ്ഞിന്റെ പേര് മല.
4: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സിനോ 91.7 FM.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: Hi, I'm Arjun Ashokan.
0: You're listening to
2: Qatar's favorite radio, Radio Suno 91.7.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।